ഹർമത് തെരുവെകും വാ മസ്സർഗ ഹംഗുരാമ കുളോമകി കൊങ്കഹല കമെത്തോ എവരെ കലേഗാന സുവാൽ കുരത്തെ കലേഗാന വിദാളുവാഷ് എ മസ്സർഗ ഹംഗുരാമ കുളോമകി ബൊഡു വെകും വാ ഫാഫയ്ക്കെ എക്കമക് അള്ളാഹുഗെ മകും മീസ്തകും ദുരു കുളവുമായി എക്കലാങ്ക ഖാഫിറുമായി ഹർമത് തെരുവെകും വാ മിസ്കിത വന നുദിനുമായി ഏതാങ്ക അഹുലുവരി തക്കും എത്തനു നെരലുമുഗെ ഫാഫ വെരിക്കം അള്ളാഹുഗെ ഹദ്രത്തുക മാബുടെ അതെ കതുലു കുറുമവുരെ ഫിത്തുന വെരിക്കം ഗെ നുബാഖം മാബുടെ അതി ഏവരെന്ന കുളദാന വെകിം വനീനമ ത്യബാമീഹുങ്കെ ദീനും ത്യബാമീഹും ബേർക്കോ ഖാഫിറുക്കമ ത്യബാമീഹും റദ്ദു കൊഫുമദ്ദാന്തെ ത്യബാമീഹുന്ന ഹംഗുരാമ കുറുമുക ഏവരെ ഫിലാ നുദാനത്തെ ത്യബാമീഹുങ്കെ തെരെ മുറുതദ്വെ ഖാഫിറൗ ഖംഗാവാ ഹാൽ മറുവാ മീഹുന്നി ദുനിയയായി ആഹ്രതുക എവരെങ്കെ അമൽതം ഉവി ഗുസ്ഫാവാ ബൈക്കെ അതി എവരെന്നി നരഖാഗെ അഹുലുവരിന്നെ എവരെങ് എ നരഖാഗ അബദ ദമിതി ബേ ഉട്ടെ.

അതി വരിക്കുഫാവാ അങ്ങനു എക്കമ്പലുങ്ക അമ്മില്ല നഫ്സ്തകായകൻ തിൻ കുറുവ വന്തിൻ ഇന്തിജാർ കുറാ ഹുഷ്കമേ കുറുവാക്കി ഹൈദ് നുവത തുഹുറെ അതി എക്കമ്പലും അള്ളോഹായ് ആഹർ ദുഹ ഈമാം വാ കംഗാ വാനമ എക്കമ്പലുങ്ക റഹിം തൗഗ അള്ളോഹ് ഉഫദ്ദവാ ഫാവാ എച്ച എബഹി ഹൈദ് ഉമായ് ബൽവ ഇനും ഫതകന്ത വംഹനാ കുറും എക്കമ്പലും നം ഹുദ്ദൈൻവാനത്തെ അതി ഏവരം ഇസ്ലാഹ് കുർമങ് എദേനമ ഐദ്ദാഗെ ദുവസ്വർഗ എക്കമ്പലും ഖാവിഞ്ഞ അമുരാ ഗെനം എക്കമ്പലും ഫിരിന്നം ഹാക്കുവെഗിംബേ അതി ഷർഐ ഹമൈ ഫിരിന്നം അദാ കുറും എക്കമ്പലും മച്ച വാജിബെഗിംവാ ഫദ കന്തത്ത ഫിരിങ്ങെ ഫറാത്തും എക്കമ്പലും നംവെസ് ഹാക്കുവെഗിംബേ അതി ഫിരെഹനുന്ന എക്കമ്പലും മച്ച ദര ജയലിബെഗിംബേ അള്ളാഹി അസീസ് വന്ത ഹക്കീം വന്ത റസ്കലാംഗേ.

ഹൊർമത്തെരുവെകും വാ മസ്സർഗ ഹംഗുരാമ കുളോമകി കൊങ്കഹല കമെത്തോ എവരൻ കലേഗഫാന സുവാൽ കുരത്തെ കലേഗഫാന വിദാളുവാഷ് എ മസ്സർഗ ഹംഗുരാമ കുളോമകി ബൊടുവെകും വാ ഫാഫയ്ക്ക് എക്കമക് അള്ളോഹുഗെ മകും മീസ്തകും ദുരുകുളവുമായി എക്കലാങ്ക ഖാഫിറുമായി ഹൊർമത്തെരുവെകും വാ മിസ്കിത വന നുദിനുമായി ഇതാങ്ക അഹുലുവരി തകും ഇതനു നെരലുമുക ഫാഫ വരിക്കം അള്ളാഹുഗ ഹദ്രത്തുക മാബുടെ അതെ കഥുലു കുറുമവുരെ ഫിത്തുന വരിക്കം ഗെനു ബാഖം മാബുടെ അതി ഏവരെന്ന കുളദാന വെകിം വനീനമ തിയ ബാമീഹുങ്ക ദീനും തിയ ബാമീഹും ബേരുക്കോ ഖാഫിറുക്കമ തിയ ബാമീഹും റദ്ദു കൊഫുമദ്ദാന്തെ തിയ ബാമീഹുന്ന ഹംഗുരാമ കുറുമുക ഏവരം ഫിലാ നുദാനത്തെ ತ್ಯಬಾಮಿಹುಂಗೆ ತೆರೆ ಮುರುತದ್ದುವೆ ಖಾಫಿರವು ಖಂಗಾವ ಹಾಲ್ ಮರುವಾ ಮೀಹುನ್ನಿ ದುನಿಯಾಯ್ ಆಖರದುಗ ಎವರೆಂಗೆ ಅಮಲ್ತಂ ಉವಿ ಗುಸ್ಫಾವ ಬೈಕೆ ಅದಿ ಎವರೆನ್ನಿ ನರಕಾಗೆ ಅಹುಲುವಿರಿನ್ನೆ ಎವರೆಂಗ್ ಎ ನರಕಾಗ ಅಬದ ದೆಮಿತಿಬೇ ಹುಟ್ಟೆ.

0: ගඩින් ඉරෝසි හගඩි තිරිස්මෙට් අඩොසම් තියගෙන දමනි දිවිහි රාජ්‍යගඩු දිවේ රාජ්‍යගඩු මිගඩිග මිගෙන ස්තෙනි මුසෆුන් ෆිදාවලේ
1: මුසෆුන් ෆිලාවලේ
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് മുസ്ലിം ഫിലാവലെ മിസ്സിസ്ലാഗ് പ്രോഗ്രാം താടോ സംഗം ദവൈ മെ ഹബേ ഫർണ മർഹബ ദണ്ണമ പ്രോഗ്രാം ആക് ബദൽ കൊല്ലി ആൾഗണ്ട് ആൾഗണ്ട് മെ മുഹമ്മദ് റമീസ് മുസ്ലിം ഫിലാവലെ മെ ദഗ പ്രോഗ്രാം ഗമ ഗനസ്തനി സൂറത്തുൽ മുദ്ദസ്സിർ ഗ സാലിസ് അബ്വന ആയത്തും ഫഷാഗൻ സൂറത്തുൽ ഗ നിയല എഫഹു സൂറത്തുൽ ഖിയാമ ഫഷാഗൻ സൂറത്തുൽ ഗ നിയല ആദ സാലിസ് വന ആയത്തുൽ ഗ നിയല പ്രോഗ്രാം ഗ ബാരവ ദർവറുനകി ഫാസിയ മുഹമ്മദ് നാസ്മ അബ്ദുർ റഷീദ് ഷസ്ലിന അഹമ്മദ് ಅದೇ ಸೀಮಾ ಆದ ಫಿಲಾ ನಂಗೋ ಅದೆಬ್ಬಾಣಿ ಅಲ್ಕಾರಿ ಅಲಿ ವಹೀದ್ ಅಬ್ರಹ್ಮಾನ್
3: ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು
4: ವಅಲೈಕುಮ್ ಅಸ್ಸಲಾಮ್ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು
3: ಮುಸ್ತಫ ಫಿಲಾವಳಿಗೆ ಮಿಯದುಗೆ ಮಿ ಪ್ರೋಗ್ರಾಮ್ಗೆ ಕೇವಾಣಿ ಸೂರತ್ ಮುದ್ದಸಿರ್ಗೆ ಸಾಲಿಸ್ ಅವಣಾಯತು ಫಶಾಗಿಂಗ್ ಎಸೂರ ನಿಮ್ಮ ಸೂರತ್ಲ ಕಿಯಾಮ ಫಶಾಗಿಂಗ್ ಎಸೂರತ್ ಗೆಣಿಯಲ ಮಿಯದುಗೆ ಮಿ ಫಿಲಾವಳು ಮಿವಣಿ ಫಸ್ಸತೇಕ ಹೆದ್ದಿಯ ಹೈವಣ ಸಫಾಯಂ ಫೆಶಿಫ ಮಿಯದುಗೆ ಫಿಲಾವಳು ಅಡಸು ಮಟ್ಟಕ ಫಸ್ಸತೇಕ ಹೆದ್ದಿಯ ಹೈವಣ ಸಫಾ ಹುಳುವಾಗಿ ಮಿಯದುಗೆ ಫಿಲಾವಳು ಅಡುವ ಸಂತಿಬ್ಬೆಂಗಿದೆ ಎಮ್ಮೆ ಫುರತ ಮೊದಲಿಸ್ಕಿಯಾದೇನು ಅಊದು ಬಿಲ್ಲಾಹಿ ಮಿನಶ್ ಶಯ್ತಾನಿರ್ ರಜೀಮ್ بسم الله الرحمن الرحيم فما تنفعهم شفاعة الشافعين فما لهم عن التذكرة معرضين كأنهم حمر مستنفرة فرت من قسورة بل يريد كل امرئ منهم أن يؤتى صحفا منشرة كلا بل لا يخافون الآخرة كلا إنه تذكرة فمن شاء ذكره